ലക്കെ ആകാശവാണി ഡിഫു നോൺ സ്റ്റുഡിയോ കുറിയപ്പോൾ പോർഫായ് പോറ മിനിറ്റ് ഫോക്കെ പപ്പോൾ ചോക്സി റേഡിയോ നക്കർ ജുദുൻ കെതു അനറാദ പാനിലെ ലർട്ടറും ഫർപ്പി ആദാ പക്കർ ഡോം നപ്പ ജെറിക്സി പിന്നി കെ ചെങ്സിയ ട്രാൻസ്മിഷൻ ഇംപു പൊന്നിക്ലു പിന്നി കെ ചിട്ടി നിഫായ് ഇംകോ റനർ കെ ഉർമി അർണി জাইমে কেবালকে এফ এম বেনালং পেন ফারুই সিলা তো বড় সিরকেপ মেগাহার্স লাপে নিউজ অন এয়ার এফ পেন টানালিতুম কেদো অনাচায় মেঘতা অর্জুলম ইকজে পিনি কন্ট্রোল রুম আলং সায়ার পুকে দেন টমেন কে ইঞ্জিনিয়র অন ডিউটি বুদ্ধদেব লাপেন ডিউটি অফিসার লাকে কেনসিং তারো

ലാക്കെ ആകാശവാണി ഡിഫോ അതുന്തു പിന്നെ ട്രാൻസ്മിഷൻ അജയ് മേഘലോം കുപ്പിപ്പിയസ് മൂസി റോഡ് പാർജുജിമ ചെഥാൻ പൗൺ മെക്സിന പോർഫായ് ട്രക്ര മിനിറ്റ് കെ ബാ പോ ഹോദനാലിത്തും അസോൺ സോൺ കാങ്ഡുക്കാ ഡോമലോൺ അർജിക് ലോജെ ലപ്പേൻ പോർഫായ് ട്രക്ര മിനിറ്റ് ഠോങ്കെ പ്ര ഫോ പോ ഹോദനാലിത്തും